0: ഹൃദയക്ക് മെഗഹെർട്സ് ഡിഎഫ്എം ഒമേഗ ഡിഗാർമെന്റ് കൊറിയ ഗെന്ത രാജൻ നമ്മയതുക്ക് ഷോ ഇസ് കൊറിയ ഗെന്താണ് നോഗഡ് തിരി സിംഗ് മഹമ കൊറിയ ഗെന്ത ഷോക ബാവരി വാം ബേണു ഫരത്തക്ക് ഫുർസ തുളുവാലാഗെ മി ഗെന്തനിതെ മി ഷോകെ തെരെ ബൊഡ മൗലുമാത് കേക്കി സെഗ്മെന്റ് ഹിമനാലാങ്ങൾമെ കൊറിയ ദാണി ಏಮ ಮಿಹಾ ಹಿಸಾಬು ದೆಂಗ್ ಬಲಾಲ ನನಕಸ್ ಇತುರು ಸೆಗ್ಮೆಂಟ್ ಹಫ್ತಾಗೆ ಬೂದದು ಹಂಗ ಆಸಕೊಲ್ಲ ಅಣ್ಮಂಗೆ ಎನಿಸಿದೆ ಅಣ್ಮಂಗೆ ಏ ಹುಂತಿರಿಂಗೆ ಮೆದುಗೆ ಎಮ್ಮೆ ಮಗ್ಬೋಲ್ ಎಸ್ ಸೆಗ್ಮೆಂಟ್ ಮಿ ಸೆಗ್ಮೆಂಟ್ ಕಿ ಹದಿ ಆಫೋಶಿ
1: ಏಮ ಹದಿ ಆಫೋಶಿ ಮಿ ಬಯ ಅಳ್ಗುಣ ಮೆ ಮಿಹಾ ಹಿಸಾಬು ಜಿಹಿಲಾನಿ ದೆ ಮಿಹಾರ ಮಿವಣಿ ದೆ ಶೋಗ ಬ್ಯಾವೆರಿವುಮ ಮೆಸೇಜ್ ಕೊಲ್ಲುಮ್ಗೆ ವಗುತ ಹಾಮ ಇಫೆ ಹಿಂಗೆ

0: ദുവാഹക്കു സീതങ്കരാത ലവയ മ്യൂസിക് കത്തി ഉണ്ട ലോബി ഹദിയാക ബദൽ കൊല്ല വിദാണിയെ ബിഫാർ മ്യൂതി എ ഫുർസ തിബേ ഫുളും എം എ ലോബി വാ എം എ ഗയാ വാ ഗടി ആഹാരു തക്കെ വന്ദെങ് ലോയി ബായകു അടുവഹി ടീ ടൈം റിക്വസ്റ്റ് മിഫാർ കുട ബദല കായകു എം എ കമുദാ ലവതം അടുവ ഹമും കൊമ്മെ തിരിസ് മിനട്ടക്കും അളഗുണു ബെങ്കുറാ സ്വാതക ജവാബ് ഫുണുവ ಕೊಮ್ಮೆ ಸುವಾಲಕಿ ಎಮಹಕ ಕಂಡಾಳ ಹಾಸ ಹದ್ಯಾಯ ಗಾಯಕುದ್ದೇ ಫಾಲಮೆ ತಿಬಾಗೆ ಇಲ್ಮಾ ತಿಬಾ ಎಮ್ಮೆ ಗಯಾವಾಲವತ ಮಿಫಹರು ಮಿ ಹದ್ಯಾಯ ಹಮೆಯ ತಿಬಾ ಗೆಂಗುಸ್ತೇ ಫಾಲಮಂ ಹದಮ
1: ಹವಿಯರ್ ಸಾಗಡಿಗೆ ಬ್ಯಾವೆರಿಯ
2: ಮೀ ಇಸ್ಮಾಯಿಲ್ ಅಫಾನ್.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയദ്ദാണി അൽഗുൻ ഷഹദാ മഹ്മൂദ് ഓഡിയോ വാഹകക മിഹാർ അറുമെ മിഗനെസ്സെനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മിഗനെസ്സെനി മി വാഹകകഗെ തേരവണ ബാ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ

0: എന്നെ കാത്തുക.
1: വേവാരേത്തേരെ കണ്ടൂഫാ കുളിത്തേരെ ജെ ഹേഫിനി റോളിലിബുമുമ്മേഫുരേ വേവാരേത്തേരെ.
2: മീ ശംവേൽ ശംവേൽ ഗാഡു ദിവ്യ എഫ് എം.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.